കൽപ്പനാതായി ശൈലേഷ് ലുക്കിന്റെ അനിൽ ജയൻ സി എം ജയൻ മാസ്റ്റർ ജീവ് ജയൻ ജയൻ ഇഹേ മലയാൻ സർദന മേരഡ് സി ഓർ രാജനി ഛത്തീസ്ഗഡ് സി ദിനേശ് വർമ്മ ഓർ കരുണ വർമ്മ.